ഭാര്യയും ഒരു പെൺ. പരണി, പി ഭാനുമതി മറ്റും അവരുടെ കണവർ രാമകൃഷ്ണ ഇരുവരിൻ മകൻ ഭരണി അവരുടെ പേരിൽ ആരംഭിക്കപ്പെട്ട നിർവനം. ഭാനുമതിക്ക് സ്വന്തമായ സ്റ്റുഡിയോ ഭരണി സ്റ്റുഡിയോ. ഇപ്പടിയും ഒരു പെൺ ത്രിപ്പടത്തിൽ ഇടംപെട്ട ഇന്ന പാടലെ എസ് പി ബാലസുബ്രഹ്മണ്യമും പല പാടലുകളിൽ അത്ഭുതമാക ഹം പണിയിരിക്കൂടിയ പാടകിയാണ് ബി വസന്താവും പാടിയിരുന്നാൽ. പാടൽ കാഴ്ചയിൽ ശിവകുമാരും കുമാരി പത്മിനി എന്നു ഒരു നടികയും മുൻപു ഇരുന്ന ശിവകുമാർക്ക് ജോഡിയാക ശിവകുമാരൻ ആരംഭകാല ത്രിപ്പടങ്ങളിൽ ലക്ഷ്മി പല ത്രിപ്പടങ്ങളിൽ നടിത്തവരെന്നാൽ അതേപോലെ കുമാരി പത്മിനിയും ശിവകുമാർക്ക് ജോഡിയാക പല ത്രിപ്പടങ്ങളിൽ നടിത്തിരിക്കാർ. ഇന്ന് പാടൽ കാഴ്ചയിലും ഇരുവരും ശിവകുമാരും കുമാരി പത്മിനിയും. കുമാരി പത്മിനി ഇപ്പോഴും ഉയരുടൻ ഇല്ലേ. ഇപ്പടിയും ഒരു പെൺ ത്രിപ്പടം തെലുങ്കിലും വെളിയാണത്. ഇതിനെ എഴുതി തയ്യാരിത്ത് ഇയക്കി ഇസയമത്ത് നടിത്തവർ പി ഭാനുമതി. അന്ന അരുമയാണ് പാടലുക്ക് ഇസയമത്തവർ പി ഭാനുമതി താൻ. അത്ഭുതമായ ഇസൈ അരുമയാ പാടിക്കൊടുത്താൽ എസ് പി ബിയും ബി വസന്താവും. ശിവകുമാരും കുമാരി പത്മിനിയും ഇണന്ത് പല ത്രിപ്പടങ്ങളിൽ നടിത്തിരിക്കുന്നവാ. കൺകാക്ഷി, ഗംഗാഗൗരി, രാജരാജസോളൻ, തേരോട്ടം, തിരുമലൈ തെൻകുമരി, ഇപ്പടിയാ പല ത്രിപ്പടങ്ങളിലും ശിവകുമാരും കുമാരി പത്മിനിയും ജോഡിയാ നടിത്തിരിക്കേ. ഇത് സർവദേശ തമിഴ് വാനൊലി, കനഡ യൂഹം വാനൊലി. ഇതുവരെ നേരമും നിങ്ങൾ കേട്ട് രസിത്ത് മകിഴ്ന്ന നികഴ്ച്ചി പഴന്തമിഴ് സിനിമാ വരലാറ് കൂറിയ മറക്ക മുടിയുമാ. ഇന്നേ നികഴ്ചിയിൽ ഒലിത്ത പാടലുകളും തകവലുകളും ഉങ്ങൾക്ക് പിടിത്തിരിക്കും എന്ന് നാം ഉറുതിയാക നമ്പുകോം. നികഴ്ചിയെ കേട്ട് രസിത്ത് മകിഴ്ന്ന ഉള്ളങ്ങൾക്ക് നിറഞ്ഞ നന്ദികളും വാഴ്ത്തുക്കളും തെരിവിത്തു കൊള്ളും. അതേ വേളയിൽ ഇന്ന നികഴ്ചിയെ തുടർച്ചയായ ഇങ്ങു പടപ്പതിക്ക് സന്ദർഭങ്ങളെ വഴങ്ങിക്കൊണ്ടിരിക്കും തിരു വിസു സെൽവരാജ അവർക്കും ഇതയപൂർവമാണ് നന്ദികളെയും വാഴ്ത്തുക്കളെയും തെരിവിത്തു കൊണ്ടു പിറക്ക ഇരിക്കും പൊഴുതു അനവർക്കുമേ മനതൃപ്തിയെ തരക്കൂടിയ മനമഹിഴ്ചിയെ തരക്കൂടിയ നല്ലതൊരു രമ്യമാണ് ഇനിയ പൊഴുതാക മറന്നു കൊള്ളട്ടും എന്ന് എല്ലാം വല്ല ആണ്ടവനെയും വണങ്ങിക്കൊണ്ടു മീണ്ടും ഇന്നമും ഒരു നികഴ്ചിയും വായിലാക ഉങ്ങൾ അനവരെയും വാൻ പരപ്പിനോടാക സന്ധിത്തു കൊള്ളും വരെ തൽപ്പൊഴുത് മാത്രം ഉങ്ങളിടമിരുന്ന് വിടപെട്ടു സെൽബവർ ജർമ്മനിയിലിരുന്ന് വൈ ജ്ഞാനലിംഗം. നന്ദി, വണക്കം, അൻപാന ഉറവുകളേ.